නැතිතුවාර්ගෙන් නවමට වීමට සැටවෙන්න පක්කම තුසිු පාලෝලගම ඉවිජිවිදේශ ලක්ෂමයුම සිංතක ෙස්්චුම හමිච්චිකු තන්න ටක්වා අයිපබුත් තාපනයග නැතිලිවින් සිින්තක සි ලක්ෂමයුම දේ මඟ ලුක්කු කන ඟ ලුක්කු කන මේ ගමුන්වා තකන ඉවජීවිමේ ඇසි අයවක්මි තහංමත් නොබුත්තිනි කනන අවකනමේ අක්කනුනේ තාලවල මට උල්ලාක තවුණු ගහට ලක්ෂම යුම නිතර නිතර චරිත වලට ලු සුනප්ප අමිශාලම් මට උටයල තවුණු නිච්චු දෙයිම කඟ වෙහි යාලම් මට පිසින්නක කිසියනු ගමිසිකි තොහත්ගෙන මෙ හම් චිලු ටගට ලහන් තොර මට කන්න දෙයිම අඟ යුගනු හොටි යෝ ලක්ෂම යුම අබුnga සිනාගෙන ඇගියක් තහි යාලම් මට ආය හතව ගමන් එල්ටි දෙය ලක්ෂම යුම ඔක උපච්චිමකු තාවන්න කියන්නේ උපගමක් වීමලෝනේ මහපිගියන් ඉස්මගෙච්චන කොට කෙනෙක්ම තාවුන් ඇසි ලොක්ස් ප්‍රයක් ඇසි ලොක්ස් මජුම දෙයිම හමුතක ලොක්ක නෙට්ටු කලාපි මච්චාල ලොක්ස් මජා කසුම්මිගත්ත සුම්මිග කිසියනි චෙන්යක් තාල ලොක්ස් මජ කොහොමද සෙන්නි තාල උතුමි දෙයිම කොහොමද සෙන්නි තාල කනියාර විගස ලොක්ස් මජුම වර්ෂයක වර්ෂකු දෙයම නම් හිනිය යකසත් නිකු සුලි තාවංග නුනත්ත මිචානි තොටිකල මතන්න යුසි තාවංග තො ඉකි ලොක්ස් මජුම තකුන ඉවක් තොලක් මන් හමු තින් ලිපි යොම මති සුමිනි අකේම චේමති ඉකි බිගි හි ලොක්ස් මජක්ක ලොක්ස් මජක යුසි සෙන්නික අනුක්‍රින් සුගි ඉල රාවංග තාවංග ചാക്കാരോ ലക്ഷ്മി ഗഹം ചാലം ശാലം മട്ടാമങ്ങട്ട് അശില അശിനാങ്ങൻ തികിലകട്ട പിങ്ങ തമന്ന കിതാങ്ങ ശിനാങ്ങട്ട കിതാങ്ങ തുലച്ചിമലൊക്ക സിക്കുവാറാലും സിക്കുവാറാപ്പി ഇക്കു പൊക്കാലു തെങ്ങിട്ടുണ്ണി തുലേമലൊക്കെ ഇരുമട്ടുവിനാലോലകൻ തേമാലോ സിക്കുവാറാലോ ഗലോട്ടലുകൊണ്ട് ചേർന്നിട്ട് കൊണ്ടാൽക്കു സിക്കുവക്കൂട്ടുണി വിവിച്ചമിത്തുമി ചിലയാലും യൂഷിലുട്ടിമിക്കുറച്ചു പിശുശി കൂട്ടാവണ കിമ്മോ ഇതാ ചിനാങ്ങ തുക്കിലിയർച്ചു പിവിച്ചമി ഈ പക്ഷിയർച്ചു ടൗണുങ്ങ ടൗണുങ്ങലകണ്ണു ടൗണുങ്ങലകണ്ണു അടുക്കോളം മങ്ങാക്കിത്താങ്ങ ഹവിയഹത്തു ടൈമുങ്ങ ടൈമ തൈക്കുക ടൗണിപ്പലയൂഹിം ചേഹി കട്ടു ശിവൻറ്റിൻ്റെ കൊണ്ടാട്ടമു ശിവനൊപ്പ തീറ്റു ചുന പാട്ടോക്ഷമോറമി കിട്ടാങ്ങനു തീറ്റു ശിവനിൻ അശിവച്ചേലങ്ങലകമി തവണ ഉള്ളുലിമ തക്ക ഇരുമോലകമ്മൻ ഇനത്തലത്തോമി ഉള്ളുലിമ ഇരുമോലകമ്മൻ ഇഹിമാലയമ്മൻ തക്ക അശ്വില കിട്ടാങ്ങനു ഒന്ന ശിവാലോലകണ്ണുണങ്ങിട്ട് മൂലകണ്ണു സെറിങ്ങിറ്റുണ്ടെങ്കിൽ ഇല സെറജുവിന് നെല്ലിങ്ങിറ്റുണ്ടെങ്കിൽ സെറജുവാലോ ചെന്തയ മാനച്ചേലിനാവും ഹിതപ്പാലകണ്ണു അശ്വില കിട്ടാങ്ങനെ തുള്ളിത്തോന്നു തേക്കും കൊണ്ട് ചേലോ കഴിഞ്ഞു മിച്ചാനായി അശികൾക്കു ചെലി പാലോ കഴിഞ്ഞ മറ്റപ്പന ഇമഹത്വന്ന ചലങ്ങജാലും ചാൻചെയ്തൊക്കെ ടിക്കറ്റ് ടിക്കിങ്ങിൽ പോവാ പിച്ചശു താക്കുക കശുങ്ങിയ പിച്ചശു കിട്ടാനും കൊള്ളത് ഏച്ചു പോകും താൻ ചെയ്തൊക്കെ തൊട്ടക്കൊണ്ട കശുങ്ങിയ പിച്ചുണ്ടെങ്കിൽ തോറ്റിക്കു ഇല്ല നെല്ലിയോ ടിങ്കൾ വർച്ചു കൊങ്ങമിനെ കോട്ട പോലോ ടൈമ ഹൻറ്റു കശുണ്ടോ പിങ്ങിച്ചു തേമ പിച്ചോളാണു ടൗണും കിറ്റാനൊട്ടുപോകും തേമ ചീച്ചു ഇന്ന ശുനെ നില്ലി പിള്ളേലൊത്തു വീട്ടോശി മുട്ടി വീട്ടോശി മുട്ടിയിലുമ്മൻ യോശി അയപ്പറയൊക്കെ ഈ ഉല്ലസി ചുനി ഉറ്റുമു ആലാലോ ആലാലോ ചുനെ ഉല്ലസിയും ഹൻറ്റു തേമ കൈകളത്തങ്ങിട്ടുള്ള ഹൻറ്റുകളും വീട്ടോശി മുട്ടി നമ്മൻ ചുനപ്പ അല്ലു ഹലത്തുപോകും ഹപ്പലേ ഹിയുമു ടൗണുങ്ങട്ട് പുനി അല്ലോട്ട് പുനി ഒഴുകും ഏ തേമാനച്ചിഞ്ഞാവിടെ ചെയ്യുന്നു ഒമ്പലിഷിമാരുടെ ഞങ്ങൾ മുള്ളുള്ളിമ ഇരുമോലങ്ങമ്മൻ ചുനോപ്പ ഹാറ്റിലൊത്തുമു ഹാസികത്തുമു അല്ലു ചുനു തേമ തമാകോമ്പിറ്റോ അയിത്തട്ടാലോകിയമ്മൻ അല്ലു ജാങ്ങുണ്ണേറുമ്മൻ ചുണ്ണേറ്റു തപ്പുകോമ്പിറ്റോ ശിവനാലോകുന്നു അറ്റാനി കുട്ടാകാപ്പയാണോ എന്ന് ഇവനുമ്പിറ്റോ ലക്ഷ്മണ്ണു ചുനോപ്പസാമി ശിയുകും വിറ്റോ ശിയുകും ചുനോപ്പ താന്ന ഉള്ളുലിമ ഇരുമ്പാകിയാലും അനുഭവത്തോളങ്ങളോളം

0: ഇലാമാനിലി തേമട്ടാമനട്ട് സവിയാണ് ആപ്റ്റിഗു ഇക്കാമട്ടില്ലുഗു ടൈക്സുമണി കിവല്ല സമർ ഗെയിംസ് കാർത്തലാവട്ടില്ലുഗുട്ടമാനി കിവല്ലങ്മിൻ തന്ന ആലിസ് ഇക്കങ്ങട്ട് ഉണിക്കാത്തില്ലുഗു ടമക് സമാമിക് സാനട്ട് സാനി ആപ്റ്റിഗു
1: Alles ich kann auch junge Kangsten der Mütter blungen. Selbst wenn ich auch ihr Kult mag, kritik belaucht, nur noch Dinge, Samuel geht mir nicht auf, ja, kritik zu dich, auch wenn ich will der Mütter, soll ich noch ja, ich will ja, so kann man nicht durch, sicher auch durch, auch wer Kangsten der Tag war, so man nun mal da, ich will der Mütter. Tämä kuvakatisuus on jokut tänne ukiurnalle kujangi talvaan näitä 75-76 tämä on kannikin jäänne kolla samankin kattelaumata on jokut uvakut äkili kattelauhtuku kitikäsvaa majuttiku 50 daalamin ilanga kangatajutimun Akilat tottaulni uvagino tigu fititaltino akilibuta tana katita yoida yaktautin nasno hangata jutimo nunali asen nukiti yaktoya khangapta uvadoni tawunga nawya nukiti yaktoya hanlapata takba fititala inu atawsuk ken ngokatta kola madakitik tiyuyut ukwa Angnai taliman inna kasuri makuni makutu pingasut taiman nata anguti maku inna uyu pingasut ta makutu tan nado nivir tiki jangan ilai kayok tiki jangan kot tiki jangan maku luti tu angu katala umata atau tiku suakan kayok tiki ya kalau umata tiku kot tiki jauyu iman nato tiki ya katala wap tiku Kita kata orang telah ramu orang petik dia dong kerja semua kubiagi lor keting kangaluk dah nato awal minta bang, sama kuna ni ilang ini lor semua junga kibal demi teruk dah tak kau layak suwi, salak saya nak pelawang ikat waktu gud, petik mablun kanomiak ini games. Ukua aktion adoktu yaqtalaqtu aqsaq qob illa allitaqtu wang allitaqtu nagariyattakka haykiktut pingasni kongqo hayi qattalarmut alaska haykik tamanna oqasti qattalarmut min 2 foot 1 foot haykik tamanna samakko oqasti wallarsimarmuta wang litamanna turiyulungittunga kisene innaqya ulaksunga ilaqtalorma siidiqunnaqama waduni qisinni pileriya happata qisinni pileqata bulta ya qisitaqwa aqtortau pilattau pata natti pilattawan pata uqsungi uqsua biya laaluyarlu sibulluna suyarlun pinnaqattalorma arnaabulune taqwa anguki sama kuningan pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-pilak-